0: ടീച്ചിങ് പാവിയ ബീച്ച് മച്ചാലോ പ്ലംബിംഗ് വയറിംഗ് മുട്ടാക്ക പെയിന്റിംഗ് ജോർജ് ടെയിലറിംഗ് ഗെരു കാറ്ററിംഗ് കാർപെന്ട്രി കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഹെയർ ഡ്രസ്സിംഗ് വാങ്ങുഞ്ഞോ കി ഡിഫൻസീവ് ഡ്രൈവിംഗ് വേൾഡ് സ്കൂൾ ഫീസ് ചെയ്യുന്ന പിങ്ങ ടിക്കറ്റ് റോമച്ചുള്ളു നുച്ചു നുച്ചു ഉയു പോണി റോം ക്വാൻ പെമ്മിയത്തെ പിയൻ കിഫുഞ്ഞു കിലേപ് മപ്പാജു വാറമ ചോനെ മെക്വാനു ചക്ക പാവിയ ഞാൻ ഗിറ്റ് പിയർ പിയർ ഞാൻ ഉയകെ കിമ്മെഗെ മാൻ ബെന കാറുവു മെഡോറെ ഗാൻ ക്വാൻ പിയൻ ഗുംഡോ പൊട്ടുവു മച്ചുക്കു മഗ മഗ സ്കിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോനെ ബോ ഡി ഐ ടി ഡോക്ടർ ഇങ്ങനെ പെജെ പ്രൈമറി സ്കൂൾ പിഎച്ച് മറ്റൂട്ടി റോമുഗോയി ചിമി നമ്പർ നോട്ട് ബിയറ ബിയറ ബിച്ചിയൽ അബുങ്ങന ബീച്ച് നോട്ട് നോട്ട് അബുങ്ങന ബീച്ച് ഉഞ്ഞൗ നോട്ട് ബിയറ ബിജ ഡെക് അബുങ്ങന ബീച്ച് നോട്ട് നോട്ട് അബുങ്ങന ബീച്ച്
1: മഗ മഗ 100% ഗുഡ് ന്യൂസ്
2: Jalo mera pira, ana choro emba. Kwa nkwenye kituni puni ni, weko ya pira poro bao mera. Karine da no dia tutuad bao mera.
3: Museo don, lega ni pira ten. Ento anbene u dia kin mudini ki kome. Don pe manba, abi kwenyewa inge duwe chel. No doa tiyo kethu kudina duji ngom.
2: Inge duwe chel kulo jal, chi mandak no itiki chuit me konya tira dao mera. Hey, ye giri do we kituni fu.
3: La pu la wara. Pudi bako duwi watin lokom tuani pu. Winkit majemudu dao tekeri bo museo don. Pedepa, pero ni duji tumkany. Kitalanta fine. Finance Limited. My caraman, get ye come me alone. Met 20 poo. Makiluoni animal traction. Giwilu 20 poo magi. Kagi miobori. Dag no good take. Magi romapu. Kaying a chot. E chulo pire. Mod mod. Bin e pompe lon. Bin no 20 poo. Wagwa mini in a chilke ken. Bin no coin magi duju. Limwa tin. E office wam. E bang lane. Plot a parabungwen. Watene. Ki hotel. Karanyero. Igulu city. Kai kidgu municipality. Watila kidi road. Choki chukma dit. O nyo go chim. E not a deck abungwen a rio. Not not a deck. A bichel. Angwen a bichel.
4: Saison manyan met touru dilo ñuruni lupiem o tera ki kum kum manyan beru chor me loy ma dit e no touru dujuma tikabino gonga ki yum ci ñu touru ki 22 bet e ramadon keto touru ni e kum timu dilo dujuma don wi lobu kan non mit patu matika wot keto ke kwanyu chente od ma bejo mini gen mi touru kay non bonus way pa sen mi chel inge keto chente mi chak ki ya kan ma megi way chente ali mi ngwen ki pierre bu ngwen kolo
5: Ah, why come a boo?